ഹമ കശ്വരം ആഹരതുഗ അജാബ ബിർവെത് വെജ്ജ മീഹായ എകം ഗാ ഹെക്കെ വാകം കശ്വരെ എയ് എദ്വഹട്ടകാ മീസകും എക്കുറവ്വാണേ ദ്വഹെക്കെ അതി എയ് എമ്മെൻ ദെക്കേനേ ദ്വഹെക്കെ.

0: എങ്ങനെ വരാൻ മഷൂർ ഹിന്ദി സീരീസ് ഒക്കെ ഇതൊക്കെ തോന്നി കസോട്ടിയ അണുപമ എകൊത്തങ്ങ സീരീസ് ഒക്കെ കശിഷുള്ളേ തങ്ങളെ കുരീക അതൊക്കെ ആവേഗം ഇതേ ലവ അടുപൊളി ഇക്കാക്കി തമ്മിൽ ലവേ ഉണ്ടാണെങ്കിൽ തിബെ ഫിലിം സമ റിക്വസ്റ്റ് കൊല്ലവ ഹാഗ്ഗടി ഫൻസാ സിംഗ് മഹമ ലവേ റിക്വസ്റ്റ് കൊടു
1: വെണ്ടേ തൗളുകാളെ വാഹദക്കാലെ ഗെന്തനെ മുത്തമാ ബദഹിക്കമ അമാങ്കമ ഫർദീ ഗൊത്തും കുറവേണ കങ്കമക്കി കൊബാ മീ ആൾമെ മൗലുവാക്കി ഫർദീ ഗൊത്തും ഗെത്ത ആൾമെ മുത്തമേ മീ ഫുർത്ത മിയോത്തി ഫിദിഹ മിയോണനെ ഫർദക്കി ഫർദുങ്ങ മച്ച ദത്ത ഹമ ഫർദീ ഗൊത്തും കുറവേണ കന്തതക ബേ ഗൊത്തും ആൾമെ വാഹദക്കാലെ മിയോത്തി മി ധന്നവാദനെ ഡോക്ടർ സാദുല്ല അലി അഹമ്മെ മീ പ്രോഗ്രാം ഗഹം മിക്കാൽ കൊമ്മെ മൗലുവ ഗാൾമെ ധന്നവാദ ധന്നവാദ മക്ക കൊമ്മെ ദുഃഖ സമയ ദെവ്വ ഹമ വര മീ ഖാസ ഇസ്കമെ ദെവ്വ ഗാൾമെ മീ വഖത് കൊള ദെവ്വാതി ഹമ ശുക്ർ ധന്നവാദ ഫർത്ത ഹ സമ ഡോക്ടർ അസ്സലാമു അലൈക്കും
2: വഅലൈക്കും സലാം
0: ബർബറ മർഹബ പ്രോഗ്രാം ഫറാതു ബർബാജർ ഹെന്ന കേദെങ്ങെ ത
2: ആ ദ്വാരബട ശുക്രിയ
0: കേത ഹാല ഹുവൽ
2: നങ്ങളും അൽഹംദുലില്ലാ
0: അതെ ഡോക്ടർ സാദുല്ലായിക്ക് മിക്കാല എക്കേക്ക് മൗലൂ തക്കം ഹമ ദീനി നജർ കുംബല്ലവാലവ്വാവരഗിന പൊത്ത വിസ്ലി ഉപ്പാഫേപ്ര എഹം ആളുകൾ മേത് മിതക്കണി മുജ്തമോഗ് ബദേഹിക്കമ അമാങ്കം അമാങ്കമ ഫർദി ഗൊത്തും കുറുവേണി കങ്കമുഗ് വാഹക മുജ്തമോഗ് അമാങ്കം ഗെല്ലെൻ ആമുഗത്തേക്ക മെതുവരി വണി കൊൻ സബബ് തക്ക ഹുലത്ത ഡോക്ടർ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മീ മുജ്തമായിക്ക ബദേഹിക്കമ അമാങ്കം മീ വര മുഹിം മുകമേ ഏത ഈ മുജ്തമാവത കുറിയാര ഗുരിഹാഗുതകും വെസ് അമദേഹിഗെം ബിരുവരികമേ നെതി മുജ്തമാവുക ഉളവേനി അമാങ്കം ഒവിഗെം എന്നമവെസ് മീ കന്തത്ത ദിമാവാഗുതും എബ ഹുരി അളവൺമെങ്കെ മുജ്തമാവുക തെരേഗ ബദഹിക്കം ഗെല്ലി അമാങ്കം ഗെല്ലേ ബയവറു സബബുതം എബ ഹുരി ദെൻ എമ്മെ ഫുർത്തവ കമക്കം ഹമ അളണ്ട ദണ്ണവാലവേനി അളവൺമെങ്കെ കിബാഗ ഹറുല്ലാൻ ജെഹേ വരഗ്ഗിന അഹ്ലാഗി സിഫതകെങ് ബഹുരി ഏ സിഫതകും അളോൺമെന്ന ദുർഹലി വെവേ തീവെ മുജുതമാവ് ബദഹിക്കം ഗെല്ലിഗെന്തണി മീഹിംഗ തെരേഗ ഹമനു ജഹും ഉഫെദനി പിരുവരിക്കം ഉഫെദനി വിശാലക ദൊഗു ഹെതുമാ ഹിയാന തെരുവുമാ അണിയാ വെരുവുമാ മകറു ഹെതുമാ മികഹാല വരഗ്ഗിന കന്തത്തക്കെങ് ഈ മിബാവത്തുകെ ഹുരിഹാ കന്തത്തക്കെങ് എക്കൊല്ലാഫ ദീനീ കൊത്തും വെസ് മി ബലനി ഈ മുജുതമാവുക ഫസാദ ഉഫെദ്ദും കമ എഹമ ഖുർആനുക വെസ് അല്ലാഹാൻ ദുആ ഫൗണ്ടാന ബിമുക ഫസാദ നൗഫദ്ദാഷ എഹമ ഈ വരം മുഹിമ്മു കമെ ദെൻ എമ്മെ എമ്മെ മി മുജുതമാക്കം എമ്മെ ബൊഡക് മുജുതമാവുക ബദഹിക്കം ഗെല്ലി ഗെല്ലേന വരബൊടു എസ് സബബ് ഈ മുജുതമായിക്ക അണിയാവരിക്കം ഇതുറുവാൻ വെച്ചാം ഈ അതിൽവരിക്കമക്ക് ഈ മുജുതമാവത്തം ഏ അസാസിദ്ധ്യ മതീക ഹൊം മെഹിങ് ദമാട്ടൻ ജെഹേന വരം മുഹിമ്മ അസാസ മുജുതമാക്ക എന്നെ സ്മൃതമാവുക മീ അതിലുവരിക്കണ്ണ തീറ്റിയാമും വാഗത്തേക്ക് എമ്മെങ്ക് മീ റുളിവരിക്കമ ദെക്കൊളുവരിക്കമ മീ ഉഫെദി ഹമണുജഹും ഉഫെദിഗെന്താണ് എഹമീമ അള്ളാഹു അമുറുക്കുറവാമിങ് ഈ തുലുവരിവാൻ ഹെസാൻ തെരുവാൻ അതി അതി വര മുഹിമ്മ സൗബ എബ ഉവേദ ഖാസക്കും നിഹാർ മി തമാണുക മീ ന്യൂസ് മീഡിയാഗ വസീലത്ത വര ഫസേഹമായക്കുക തൊകു ഖബറു തഫേദുറും മീ വരം ഉടൻ മുജുതമാവുക അമാങ്കം ഗെല്ലിഗെന്താ സബബെ അളവൻമെന്ന ദീനി ഗൊത്തും ഇർഷാദു ലിബിഫ മി വണി എവ്യസ് കാല ഖബറെ ലിബിജകമ വണിയാം എ ഖബറുഗെ ഹെതു തെകു ഹോതുമ ekam kalun menna me vaagata ki hama homme vaahaka e vesmiha ku homme vaahaka en hada dies des e vaahaka en hama fatura laana hama me ane me ike dannawani ama alifan gande seturigen daha hadui minuga ebade alun mennan e e khabar ta fatura lo ehema ei ei warat tera waran hitama huri kame ege sababun eba മീ റുളിവരിക്കം ഉഫെദി മുജ്തമാഹമൊടങ്ങല്ലിങ്ങെ അതിവസം ഹമാണ് മുഹിമ സൗബത്തെ ഈ അളവൺമെങ്കിലേഖ ഹിന്ദാക്കമേ മീ മീ ഈംവരി ഊമുഗെ നമുക ഈംവരി ഊമുഗെ നമുക ഇസ്ലാം ദീൻ ഗനസ്തീഫ മിയ റീതി മെതുമീനുഗെ മിങ്ങണ്ടു ഹണള ഗൊസ് മീ പിരുവരി ഗൊസ് ഇരുവരി അമൽത്തൻ എബഹിംഗ ഇങ്ങി മുജുതമോഗ അമാങ്കം വരബൊട ഗെല്ലിഗെന്താക്കമേ ദിവസമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹി കുറവാ ഫവാ കമേ දෙඟලොන් මෙන්න දනවාලවෙනි අස්තුක මේ තර්බියත් කුරුමුක දැන් මේ මිකාල කන්දත්තන් හගීගතු මි මාවණී අලොන් මෙන්ගේ තර්බියත් කුරුමුක අන්න ෆරුවා කුඩ කුරුන්තවගේ සවබුන් මේ දැන් බාගණු ගොතක දැන් මේ ජෙතුරුම් බයිපහරන් අතු එදානේ දැන් මුජු තමව ගෆගීරුකන් ඔතුමා මේ වදීෆාතල් නෙතුමා ඉක්තිසෝදී ගොතුන් හාලත් දබ්බුමා ඉජ්තිමායි හාලත් දබ්බුන් කාල කන්දත්ත බස්තෙන් ಬೈಫಾರಂ ಒವೆ ಮೀಹುಂಗ ತೆರೆಗ ಕಲಮಿ ತಾಸುಬುಕ ಎಗಮಾನೇಕಿ ಎಮೀಹಕು ಎಗಬೂಲು ಕುರಾ ಫಿಕುರೆಗ ಮಚ್ಚ ಮೀ ತಾಸುಬು ಇಹಿಂ ಫಿಕುರುತ ಬಲಾನು ಗತುಂ ತ ಎಕುಗ ಎಕುಗ ಗುಳಿಗಂ ಕುಳುಂ ಹಿಮಾಯ ಫಿಕುರುಗ ಗತುಂ ತಮ ತಪಾದು ಮೀಹ ತಮ ಗ ವಿಯಸಿಸ್ ಎಕುಗ ಗುಳಿಗಂ ಕುಳೆನ್ ದಸ್ವಾನ್ ಜೇ ನಂತ ತ ನೆತುನೀಮ ಮೊಳಿ ಮುಜಿ ತಮಾ ಮಿ ದನಿ ಹಲಾ ನಂತ ತ ತಾಲೊನ್ ಪರಿತ ನುವನ್ಯ ನುವಾನೆ ನೇ ತಾಲೊನ್ ನಿಂದೆ මේ මේ මාගණු ගොතෙක්ද මුස්තමාවග මේ අමංකන් ගෙල්ලිගෙන් දා බදහිකන් ගෙල්ලිගෙන් දා සෞඛ්‍ය
1: බරබර ශුක්‍රයන් ගත ඩොක්ටර් වල් මන්න තියා මිහා හඳුන ගත දෙදෙව හැම වර මොහිම වාහ දකිත විද්‍යාලේ දෙවි خاص ගොතෙක්ග බදහිකන් ගෙල්ලිකන් දතරේ ගල් මන අදල වෙරි කන්නේ තියා බදහිකන් ගෙල්ලිගෙන් දාන කොන්ති විද්‍යාලේ මේස් මීඩියා ග දෙහන් නොන දොග خبر ෆෙතුරු වල් මෙන් හිබර් දෙක මන්න ඒවස් වල් මෙන් තරේග පෙරවරු කමා නාමංකම් ෆෙතුරුගෙන් දාන කම කමග දෙන් දීම් වර්ම නමග හද්ද ෆනාලා දීම්ස් මී වල් මෙන් විස්නාදන් ජේ කම කමා තරබියත් කරමු වල් මෙන් බා විස්නාදන් ජේ මෙහෙත කන්තකොන් දොරු හැදු කරමු වල් මෙන් තරබියත් තරේග කුදෙන්න කන්තතක දස් දෙන මොදත
0: ආදර බර ශුක්‍රය ඉංගත
2: ආදර
0: ගඩි මිහාර හගඩි 47 මිනිට් ගහ අල්ගුමෙන් කුඩෙමගෙන ඉන්නේ බාජ්ජේරේ හෙඳුනේ දෙම්මේ අල්ගුමෙන් මවුදුග මේ වාහක දක්කාලි ડોક્ટર සෞදුල්ලා අලිය මුස්තමගේ බදෙහිකම අමාංකම ફરදී ගොතුන් කුරවේනේ කංකං আদি ආම්කො මුස්තමගේ අමාංකං ගෙල්ලෙ මෙදවරවා බයි සබබ් තක වෙස් ડોક્ટર සෞදුල්ලා දෙමාලිය අලවලේ පිටත
1: ආ ධර්ම වර විස්තංජේ කම ගොත සෞද ෆාහ කොල් දෙ සෞදුල්ලා අලිය ෆාහ කුරවේ ගත ආල්ම ඉතිමා රෝහ අල්ලා කුරමේ වර මොහිම කම ගොත සෞදුල්ලා අලිගේ අනේ මේ වාහලා ආලුන බයලා රෝ ගෙත කෑරී ගොල මීහුන්ගේ මේන ඔන්න එකවරිකන් අලුම බදෙහි කොෆි ආල්මෙන් තර මුස්තම අමාංකම හිෆේටේන ගෙත ඒ වරන් අලුම විස්තංජේ ආල්ම ಕೊಡು ಫೆಸಮಗಸ್ ಧನ್ಯವಾದ ವಾಹಕ ನಾಯ ತಾಳ್ಮೆನ್ನಕಿ ಕುರಿಸುರೇಸ್ ಕುರಿಗ ಅಮ ಹುರಿ ಹಬೆ ಹುಸಿ ದಾಳ ವಾಹಕೆ ಅವಟ್ಟೆದಿನ್ ಏಕವನ ಕೌನ್ನ ಗುಳುಂ ವರಬ್ಬದ ಬೆಹೆಗೆ ಎಹೆಂ ವೆಜ್ಜಿ ಆಳ್ಮೆಂಗೆ ತೆರೆಗ ಅಣ್ಣ ಮೀ ಮಿದ್ದನ್ನ ಬದಹೆಕಮ ಅಮಾಂ ಕೌನ್ನಾನ ಫೆತ್ರಿಫ ಏರು ಆಳ್ಮೆನ್ ತೆರೆ ಗೇ ಕು ನುಕಮ ಮೇತಾ ಜಿಗೆ ಹುಣ್ಣಗೆ ಕುಜ್ಜಸ್ ವಣ್ಣಾನ ಎಗೆ ಕುದಿಂಜ ದಣ್ಣಾನ ಎಗೆ ಬೊಡು ದತ್ತೆಯ ಮಿಗೆ ದತ್ತೆಯ ಎಗೆ ದಲೇಕಾ ಫುಳ
0: ಏನಗೆ ಸ್ಥಳೇಕ ದತ್ತೆಯ ಬೊಡು ದತ್ತೆಯ
1: ಎಮ್ಮೆ ಹೆಂಗೆ ನಿಂಗೆ ತೋ ಎಮ್ಮೆ ಏನಗೆ ಹಮ ಕುಜ್ಜೆ ಕದೋ ತಿದಾನ ನೋಡಣಚ್ಚೆ ಮಾ ದುರದ್ಲಾ ನಿಂಗೆ ತೋ ಗೋಸ್ ಕನ ದಿಮಾಜೆ ಹೆಮ್ಮೆ ಒಣ್ಣ ಬದಹಿ ಗುಣು ಒಣ್ಣಾನ ಏಕವಾನ ಕೌಣ್ಣ ಅಣಕ ಗಿರಫಾರ ಅಳ್ಮೆನ್ನ ಕಂತತ ಕಿಯಾನೆ ವೆಸ್ಮೆ ಕಮೆನ್ ನತಿಯ ಹಮ ಕೊರಿ ಎಗ್ಗೆ ಅಣಗ್ಗೆ ಕಂತತ ಕಿಯಂಗೆ ಕಮಿಯಾರ ಅಳ್ಮೆನ್ ತೆರೆಗ ಮಿಯಾ ಏಕೇಕ ಜಮಾನೆ ತರಗಿಯ ಏಕೇಕ ಏಕಾಲ್ ತದನ್ನ ಕೊಳ ದುರದ್ದಾನ್ ಜೀಫ ಮಿಯತಿಂಗೆ ತೋ
0: ಫಸ್ಟೇವ ಫಾರು ಸಾಧ್ಯ ತೋ ಕಮಕಂ ಎದೆಂ ವೆಸ್
1: ಎದೆಂ ಅಣ್ಣ ಗಿನಫಾರ ವಾಗುತಕ್ಕೆ ಗೇಗೆ ಬುನೋಸ್ ವದವೆ ಮಿಯಾ ದೊರ್ತಣಳ ಬೊಡುವಾಂಗೆ ಜಹನ್ ಜೇನ ಕಾರ್ಡ್ ಗೆಂಗುಳಂ ಜಿಹಿದಾನ್ ಮಿಕಾದ ವಾರು ಕಂತತ ಹೊನ್ನಾನ ಹೆಂವೇಮ ಒಣ್ಣ ಗೊಳುಮ ವರ ಬೊಡತಿ ಬುರು ಎಬಾರ ದೆನ್ ಅಳ್ಮೆನ್ ಗೆ ದಿರುಳು ಮಿಯ ಗೊತಂ ವೆಜ್ಯ ತಂತನ ದತ್ರು ಕುರ್ಮಾ ಅವಾದಿಫಾ ತಕ ದಿಯಮಾ ಏಕೇಗ ಎದ್ಗೆ ಅಳ್ಮೆನ್ ನೋಸ್ ದಣ್ಣ ಮಿಹ ಕಾಸ್ತಾನ ಗೆ ತೋ ದೆನ್ ಆಮೆ ಮಿಹ ಕವ ಹದಕಕ ಸೊಳಂ ಬೆನ್ಮನ್ವಾ ಏ ಕಾಕುತ ಅದ್ದೆ ವರ ಬಾರ್ದಾ ದೆಕೊಳ ಹೆಂಗಾಮೆ ನಿಕನ್ ಸೆಂಟು ಜಹಾ ಹೊನ್ನಾನ ಹಿಂಗೆ ಕೊಮ್ಮೆ ತನಕ ಬಡ ಮಿಕಾದ ವಾಕ್ಯ ದಿಕ್ಕೆ ತೋ ಬದನೆ ಬೆವರ ಕಗುಳೆ ಹೋದತ್ತ
0: ಹೆಂಗ್ ಹೆ ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್
3: ವಾಲೈಕುಮ್ ಸಲಾಮ್ ಅಸಂದ
1: ಯೂಸುಫ್ ಕೇರತ್ತ ದೇಕುಣ ತಂಕುಳ ವ್ಯಾ ಬಾರುವಾಣ ಅಣೆ ವ್ಯಾ ಮಾಡೋ ಹೆಣ್ಣ ಮೆ ವಿಸಾರ ಹಸರ್ ತಂಕುಳ ಕೊಡವಾಣಕಂ ವಿದಾಳ ಬಸಿ ದೇಕುಣ ಮಿಳನಿ ಅಮ್ಮೇಲ ಅಶಾರಾಮ ದೆಮದುಗ ಬಾರ್ಮಣಗ ವ್ಯಾಜಿದನಕ ಮದಫಾ ಕುರವ್ವಾ ಹಂಗತ ಯೂಸುಫ್ ಮಿಯದುಗೆ ಮೌದೋಕಿ ಮುಜ್ತಮಾಗೆ ಬದಹಿಕಮ ಅಮಾಂಕಮ ಫರ್ದಿ ಗೊತ್ತು ಕುರವೇಣ ಕಂತ ತೆಹಿ ಕೊಬಾಹೆ
3: ಮಿಹಾರ್ ಅಲಗೊಂಡ ಫೆಣ್ಣಾನಿ ದೆ ಅರಗೊಂಡ ಸ್ಮರಳೆ ಇನ್ನೊಂದು ಮಿಹಾರ್ ದೆ ಮೀ ಕುರಿಗ ಅಲಗೊಂಡ ಮೆಗಳು ಕುರಿಕಮ ಬದಹಿಕ ಕೊಲ್ಲೋ ದೊತ್ತ ಮಿಹಾರ್ ಎಂಡ ಕಮ ಜನಿಕಿ ಕುರಿಗ ಜಮಾನುಗ ಎಕ್ಕೆ ಕೆಕ್ಕಿಮ ಅಲಿಕೆ ಕಕ್ಕೆ ಉಂಡಾನೆ
1: ಬಾತ್
3: ಪರ ಗುಳಿಗೆ ಎಮ್ಮೆ ಹಮ ಹೆಚ್ಚಕದೆ ಕುರಿಗ ಜಮಾನುಗ ಎಮ್ಮೆ ತಿಗೆನೆ ವರ ಗುಳು ವರ ಕುರಿಕಮ ಅಕ್ಕಿ ಹೋಯ ಅವ ಎಕ್ಕೆ ಬದೆ ಅಲಿಕೆ ನುಕುಮೆ ಹಮ ಹಿಂಗಮ ಯಾದು ವಾಕತಕ ಮತ್ತ ಸುಕ್ರ ಒಂದನಿಕ ಮ್ಯಾದು ಗೇಗ ತಿಬುರಿಗತ ದೊರದಪ್ಪಾಗಿ ಗೇಗ ವಾಕದಕ್ಕೂ ನೋವೆ ಕಾಡ್ ಜಾ ಗೇ ವಾಕದಕ್ಕೂ ಮಿಸ್ಕಿತ್ಕೋ ಬಿಸ್ ಬಾಯ್ ಬಾಗೆ
0: ಅದರಲ್ಲೂ ಮೌಲೂ ಗೊತ್ತಕ ಮೆದ್ ದಕ್ಕನಿ ಮುಜ್ತಮಗೆ ಬದಹಿ ಕಮ ಅಮಾಕಮ ಫರ್ದಿ ಗೊತ್ತು ಕುಡಿವೇನೆ ಕಂಕಮಕಿ ಕುಬಾಹಿ ಅಲ್ಗುಮಿ ಮಿಹಾತನ ಆಯರುಗ ತಿಮ್ ಬೇಫ್ಲಕ ವಾಹಕದ ಕಲೆಫೆ ಡಾಕ್ಟರ್ ಸೌದಲಾಲಿಯಾ ಎಕೆಗ ಇಂಗೇದ ವಾಹಕದ ಕಲೀರುಗ ಹಮ ಎಪು ಮಿಹಾರ್ ಮುಜ್ತಮ ಮೇತಿ ಹಮ ಎಕ್ ಬದಹಿ ಕಮ ಅಮಾಂಕಮ ವರ ಬುಡ ಬೇಣುವೆ ಎಮ್ಮೆಂಗೆ ಎಹೀತೆರಿ ಕಮ ಎಕೀಗ ಮಿಕಮ ವಾಂಗುತಿ ಅಲ್ಗುಮಿ ಕೊಬ ಮಿಹಕುಸ್ ಎಮ್ ಫರ್ದಿ ಜಿಮ್ಮಾ ಅದಾ ಕೊಗ್ಗೆ ಅನೆಕಾಯ ಕುರಂಬಾ ಎಹ್ತಿರಾಮ್ ಕೊಗ್ಗೆ ಅಣಕಾಯ ಬೇಣು ಬಾ ಎಹಿ ತೆರಿ ಕಂ ಪೋರು ಕೊದ್ದೀಗೆ ಎ ಗುಳುಂ ಬದಹಿ ಕೊಗ್ಗೆ ದೆತ್ತ ಏ ವಾದಿಯ ಸಮಾಲ್ಗೊಮ್ಮೆ ಮೌದುಗ ತಿಬೆಫುನ ಎಕ್ಕಿಗ ಕುರಿಯದಾನೆ ಹಿನ ವಿಸ್ಮಿಯಾರ ಹತೆಗೆ ಖಬರ ವಗುತು ಕುಡತ ಮುಂದಾತಿ ವಾಹಕ ಮಿದನ್ನವಾಲಿ ತೆಂಗ್ ಅದೇಸ್ ತಿಬೆಫುನ ಮೌದುಗ ಖಿಯಾಲ್ ಫಾಲ್ ಕುರೆ ಮಗುಳುವೇನೆ PSM ಆ ನನ್ನೋಟ್ ಕುಡಬೇನೆ ತಿನಿತ್ರಿ ಹತ್ತರೆ ಸುಮೆಂಗ್ ಹೈ ಸುಮೆಂಗ್ ಹೈ ಮೀ ಗುಳುಬಾ ನಂಬರ್ ದೆನ್ PSM ಆಮಿಸ್ ನನ್ನೋಟ್ ಕುಡಬೇನೆ ತೆಹಗ್ಗಡಿ ಫನ್ಸಾ ಸಿಂಗು ಮಾಹಮೆ ಲವೆ ರಿಕ್ವೆಸ್ಟ್ ಕುಡಬೇನೆ ಹೆ ಮಾಹತೆಗೆ ಖಬರ ಫಹು ತೆಂಗ್ ಅಲ್ಗುಮೆ ಮೌದು ಆಯ್ಕೆಗ ಕುರಿಯದಾನಿ ದೆ ತು ಮೇದ ಹತ್ತೆ ಖಬರ ಆಯ್ಕೆ ಬದ್ದ ಕುರಾನೆ ಫಾತ್ಮತ್ ಜೀನತ್

ഹും മിനുമായി കിരു അദുല ഫുരിഹമ കുറാഷ് അതി മീസകുന്നങ് എവരെങ്കെ തകെതി ഉനിനു കുറാഷ് അതി ഫാസിദും ഖംഗാവെ തിബെ തിബ മീഹും ബിമുഗാ ഫസാദ നുകുറാഷ് കമേ.

മിഥുനിയെ മതീക എവരെന്നല്ലവ്യ അതി ദുഹം വിസ്മേ എവരെന്ന ദിവ്വാനെ ഇച്ഛയ്ക്ക് ഹുരി നുബാകമായേ.

ഹമകശ്വരം ആഖിറതുഗ അസാബ ബിർവെത് വെജ്ജ മീഹായ എകംഗാ ഹെക്കെ വാകം കശ്വരെ ഏയ് എദ്വഹട്ടകാ മീസകും എക്കുറവ്വാനേ ദ്വഹെകെ അദി ഏയ് എമ്മെൻ ദെകേനേ ദ്വഹെകെ.

0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികം മായകു
0: എക്വെരികം മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യക്ക് അടു
0: എങ്ങ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികമ്മായകു
0: എക്കുവരികമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകു റയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ എമ്മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്